കർത്താവിന്റെ സ്നേഹത്തിൽ കർത്താവ് നിന്നെ തിരികെ വിളിക്കും. എത്ര കഷ്ടം വന്നാലും വിട്ടിച്ചു പോകാത്ത ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. കൈപിടിച്ച് പ്രോമിസ് ചെയ്തവരും ഐ ലവ് യു പറഞ്ഞവരും എസ് എം എസ് അയച്ചവരും ചാറ്റ് ചെയ്തവരും രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിച്ചവൻ മാറിപ്പോകും. യേശു ഒരിക്കലും നമ്മെ വിട്ടു മാറിപ്പോയ കലോൺ കോയർ തരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിച്ചാണ്.

നമ്മെ വിട്ട് പിരിയാത്ത നല്ല സഖിയായ യേശു കർത്താവിന് കരങ്ങളെ അടിച്ച് ഹായ്. ഓ ശരമനനാ.

0: കർത്താവിന്റെ സ്നേഹത്തിൽ
1: കർത്താവ് നിന്നെ തിരികെ വിളിക്കും. എത്ര കഷ്ടം വന്നാലും വിട്ടിച്ച് പോകാത്ത ഒരു കർത്താവാണ് നമ്മുടെ ദൈവം.
0: കൈപിടിച്ച് പ്രോമിസ് ചെയ്തവരും ഐ ലവ് യു പറഞ്ഞവരും എസ് എം എസ് അയച്ചവരും ചാറ്റ് ചെയ്തവരും രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിച്ചവർ മാറിപ്പോകും. യേശു ഒരിക്കലും നമ്മെ വിട്ട് മാറിപ്പോലെ കലോൺ കോയർ തരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിച്ചാണ്.

ആവിയാനവരേ, ആവിയാനവരേ, ദൈവസമൂഹത്തിൽ നാം മുഴന്താർപ്പടിയിട്ട് അപ്പാവപ്പാ